ഞങ്ങളുടെ വേളയിലും വയട് ആറാച്ചിക്കൂട കടന്നു ചെന്ന് അതിനെ തുടർന്ന് ഊഴിയർ കർണാടക